0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: Ragam 24/7 DTH ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ദ്വാരം ശ്രീമതി മംഗ തായാരു അവതരിപ്പിക്കുന്ന വയലിൻ കച്ചേരി കേൾക്കാം. കൂടെ വയലിൻ വായിക്കുന്നത് ശ്രീ ദ്വാരം സത്യനാരായണ റാവു. മൃദംഗം ശ്രീ ആർ അനന്തകൃഷ്ണൻ. ഖടം തിരുവനന്തപുരം വി കാർത്തികേയൻ. ആദ്യം മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച ശ്രീ ഗുരുഗുഹ എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം ശുദ്ധ സാവേരി, രൂപക താളം.
2: This is Ragam 24/7 DTH, anytime Indian music. Listen to violin recital by Dwaram Shrimati Manga Thayaru. Violin support by Dwaram Shri Satyanarayana Rao. She's accompanied on the mridangam by Shri R. Anandakrishnan and on the ghatam by Trivandrum V. Karthigeyan. She begins her violin recital with a composition of Muthuswami Dikshidar, Shri Guru Guha, in the Raag Shuddha Saveri, set to Rupaka Thaal.

0: മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച ശ്രീ ഗുരുഗുഹ എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം ശുദ്ധ സാവേരി, രൂപക താളം.
1: യു വർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് മുത്തുസ്വാമി ദീക്ഷിതർ ശ്രീ ഗുരുഗുഹ ഇൻ ദ രാഗ് ശുദ്ധ സാവേരി സെറ്റ് ടു രൂപക താൾ.
0: ഇനി ത്യാഗരാജസ്വാമികൾ.

0: ത്യാഗരാജസ്വാമികൾ രചിച്ച ചിന്ന നാടേന എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം കലാനിധി, ആദിതാളം.
1: യു വിൽ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് സെയിം ത്യാഗരാജ, ചിന്ന നാടേന. ഇൻ ദ രാഗ് കലാനിധി, സെറ്റ് ടു ആദിതാൾ.
0: ഇനി ത്യാഗരാജസ്വാമികൾ രചിച്ച ദുർമാർഗചര എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം രഞ്ജനി, രൂപക താളം.
1: Now listen to the composition of Saint Thyagaraja, Durmargajara. In the rag, Ranjini, set to Rupaka Thal.

0: ത്യാഗരാജ സ്വാമികൾ രചിച്ച ദുർമാർഗചര എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം രഞ്ജനി, രൂപക താളം.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് സെയിം ത്യാഗരാജ, ദുർമാർഗചര. ഇൻ ദ രാഗ് രഞ്ജനി, സെറ്റ് ടു രൂപക താൾ.
0: രാഗം 24/7 DTH. ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ദ്വാരം ശ്രീമതി മങ്ക തായാരു അവതരിപ്പിക്കുന്ന വയലിൻ കച്ചേരി. കൂടെ വയലിൻ വായിക്കുന്നത് ശ്രീ ദ്വാരം സത്യനാരായണ.

0: നാരായണ റാവു. മൃദംഗം ശ്രീ ആർ അനന്തകൃഷ്ണൻ. ഖഡം തിരുവനന്തപുരം വി കാർത്തികേയൻ. ഇനി കാപിരാഗത്തിൽ മീ വല്ല ഗുണദോഷമേമി എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. ഖണ്ഡചാപ്പ് താളം ത്യാഗരാജസ്വാമികൾ കൃതി.
1: This is Ragam 24/7 DTH anytime Indian music. You are listening to violin recital by Dwaram Shrimati Mangathayaru. Violin support by Dwaram Shri Satyanarayana Rao. She is accompanied on the mridangam by Shri R Anandakrishnan and on the ghatam by Trivandrum V Karthigeyan. Now listen to the composition of Saint Thyagaraja Mee Valla Guna Dosha Meemi in the rag Kapi set to Kandachappu Thaal.

0: മീ വല്ല ഗുണദോഷമേമി എന്ന കീർത്തനമാണ് കേട്ടത്. രാഗം കാപ്പി, ഖണ്ഡചാപ്പ് താളം, ത്യാഗരാജ സ്വാമികൾ കൃതി.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് സെയിം ത്യാഗരാജ. മീ വല്ല ഗുണദോഷമേമി ഇൻ ദ രാഗ് കാപ്പി സെറ്റ് ടു ഖണ്ഡചാപ്പ് താൾ.
0: അവസാനമായി അരുണഗിരിനാഥരുടെ തിരുപ്പുകൾ കേൾക്കാം. രാഗം ഹംസാനന്ദി, ആദി താളം.
1: ദ്വാരം ശ്രീമതി മംഗ തയാരു കൺക്ലൂഡ്സ് അവർ വയലിൻ റിസൈറ്റൽ വിത്ത് തിരുപ്പുകൾ ഓഫ് അരുണഗിരിനാഥർ ഇൻ ദ രാഗ് ഹംസാനന്ദി സെറ്റ് ടു ആദിതാൾ.

0: ഹംസ നന്ദി രാഗത്തിൽ അരുണഗിരിനാഥരുടെ തിരുപ്പുകൾ ആണ് കേട്ടത്. ആദ്യ താളം
1: യു വർ ലിസ്ണിംഗ് ടു തിരുപ്പുകൾ ഓഫ് അരുണഗിരിനാഥർ ഇൻ ദ രാഗ് ഹംസാനന്ദി സെറ്റ് ടു ആദിതാൾ.
0: നിങ്ങൾ ഇതുവരെ കേട്ടത് ദ്വാരം ശ്രീമതി മംഗ തായാരു അവതരിപ്പിച്ച വയലിൻ കച്ചേരി. കൂടെ വയലിൻ വായിച്ചത് ശ്രീ ദ്വാരം സത്യനാരായണ റാവു. മൃദംഗം ശ്രീ ആർ അനന്തകൃഷ്ണൻ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH. ഇന്ത്യൻ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു വയലിൻ റെസൈറ്റൽ ബൈ ദ്വാരം ശ്രീമതി മംഗ തയ്യാറു. വയലിൻ സപ്പോർട്ട് ബൈ ദ്വാരം ശ്രീ സത്യനാരായണ റാവു. അക്കംപനിങ് ആർട്ടിസ്റ്റ് വർ ശ്രീ ആർ അനന്തകൃഷ്ണൻ ഓൺ ദ മൃദംഗം ആൻഡ് ട്രിവാൻഡ്രം വീക്ക്.

0: This is Ragam 24/7 DTH Indian Classical Music Channel.
1: രാഗം 24/7 DTH ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. ഇപ്പോൾ ആർ പിച്ചുമണിയുടെ വീണക്കച്ചേരി കേൾക്കാം. മൃദംഗം പുതുക്കോട് എസ് കൃഷ്ണൻ. മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച സ്വാമിനാഥ എന്നു തുടങ്ങുന്ന കീർത്തനത്തോടുകൂടി കച്ചേരി ആരംഭിക്കുന്നു. നാട്ടരാഗം ആദിതാളം.
2: This is Ragam 24/7 DTH Anytime Indian Music. Listen to Veena Concert by R. Pichumani. He is accompanied on the mridangam by Pudukot S. Krishnan. He begins his Veena Concert with a composition of Muthuswami Deekshithar, Swaminatha, in the Ragam Natta, set to Aditalam.

0: ഇതുവരെ കേട്ടത് മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച സ്വാമിനാഥ എന്നാരംഭിക്കുന്ന കീർത്തനം, നാട്ടരാഗം ആദിതാളം.
1: യു ആർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് മുത്തുസ്വാമി ദീക്ഷിതർ, സ്വാമിനാഥ, എന്തരാഗം നാട്ട, സെറ്റ് ടു ആദിതാളം.
0: അടുത്തതായി മായാമാളവ ഗൗള രാഗത്തിൽ ദേവദേവ എന്നാരംഭിക്കുന്ന മഹാരാജ സ്വാതി തിരുനാൾ കൃതി, രൂപക താളം.
1: Continuing his Veena concert, he will now present a composition of Swadhi Thirunal, Deva Deva, Indiragam, Maya Malava Gaula, set to Rubaka Thalam.

0: ഇതുവരെ കേട്ടത് മായാമാളവ ഗൗള രാഗത്തിൽ ദേവദേവ എന്നാരംഭിക്കുന്ന മഹാരാജ സ്വാതി തിരുനാൾ കൃതി രൂപക താളം.
1: യു ആർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് സ്വാതി തിരുനാൾ, ദേവദേവ എന്ന രാഗം, മായാമാളവ ഗൗള, സെറ്റ് ടു രൂപക താളം.
0: രാഗം 24/7 DTH. ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആർ പിച്ചുമണിയുടെ വീണക്കച്ചേരി. മൃദംഗം പുതുക്കോട് എസ് കൃഷ്ണൻ. ഇനി അർദ്ധനാരീശ്വരം എന്നാരംഭിക്കുന്ന മുത്തുസ്വാമി ദീക്ഷിതർ കൃതി, രാഗം കുമുദക്രിയ, രൂപക താളം.
1: This is Ragam 24/7 DTH, anytime Indian music. You are listening to Veena Concert by R. Pichumani. He is accompanied on the mridangam by Puthukod S. Krishnan. Now listen to the composition of Muthuswami Dikshidhar, Artha Narishwaram, in the ragam Kumudakriya, set to Rubaka Thalam.

0: ഇതുവരെ കേട്ടത് അർദ്ധനാരീശ്വരം എന്നാരംഭിക്കുന്ന മുത്തുസ്വാമി ദീക്ഷിതർ കൃതി, രാഗം കുമുദക്രിയ, രൂപക താളം.
1: യു ആർ ലിസ്ണിംഗ് ടു ദ കോമ്പോസിഷൻ ഓഫ് മുത്തുസ്വാമി ദീക്ഷിതർ, അർദ്ധനാരീശ്വരം എന്ന രാഗം, കുമുദക്രിയ, സെറ്റ് ടു രൂപക താളം.
0: അവസാനമായി ചക്കനി രാജ എന്ന് തുടങ്ങുന്ന ത്യാഗരാജസ്വാമികൾ കൃതി, രാഗം ഖരഹരപ്രിയ, ആദിതാളം.
1: Our Pichumani concludes his Veena concert with a composition of Saint Thyagaraja, Chakkani Raja, Indaragam, Kharaharapriya, set to Adithalam.

0: ഇതുവരെ കേട്ടത് ചക്കനി രാജ എന്നു തുടങ്ങുന്ന ത്യാഗരാജസ്വാമികൾ കൃതി, രാഗം ഖരഹരപ്രിയ, ആദ്യ താളം.
1: യു ആർ ലിസ്ണിംഗ് ടു എ കോമ്പോസിഷൻ ഓഫ് സെയിന്റ് ത്യാഗരാജ, ചക്കനി രാജ എന്ന രാഗം ഖരഹരപ്രിയ, സെറ്റ് ടു ആദ്യ താളം.
0: ഇതുവരെ കേട്ടത് ആർ പിച്ചുമണിയുടെ വീണക്കച്ചേരി, മൃദംഗം പുതുക്കോട് എസ് കൃഷ്ണൻ. ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തിരുവനന്തപുരം നിലയം. രാഗം 24/7 DTH.
2: ഭാരതീയ സംഗീതത്തിന് 24 മണിക്കൂറും ഒരു ചാനൽ.
1: യു ആർ ലിസ്ണിംഗ് ടു വീണ കോൺസെർട്ട് ബൈ ആർ പിച്ചുമണി. Accompanying artist was Pudukod S. Krishnan on the mridangam. This program was brought to you by Akashwani Tiruvananthapuram. Furagam 24/7 DTH, anytime Indian music.

ഇനി മഹാത്മുലെ മൈസൂർ വാസുദേവാചാർ സാഹിത്യം രാഗം ഋഷഭപ്രിയ ആദിതാളം. ലിസൺ നൗ ടു മഹാത്മുലെ മൈസൂർ വാസുദേവാചാർസ് കോമ്പോസിഷൻ ഇൻ രാഗ് ഋഷഭപ്രിയ സെറ്റ് ടു ആദിതാൾ.

0: This is Agam 24/7 DTH Indian Classical Music Channel.
1: ഇപ്പോൾ ഡോക്ടർ ബി അരുന്ധതിയുടെ സംഗീത കച്ചേരി കേൾക്കാം. തിരുവിഴ ശിവാനന്ദൻ വയലിൻ, ജി എസ് രാജേഷ് നാഥ് മൃദംഗം, വാഴപ്പള്ളി ആർ കൃഷ്ണകുമാർ ഘടം. Now we bring you a vocal recital by Dr. B. Arundhati. He is accompanied by Thiruvila Sivanandan on violin, G.S. Rajesh Nath on mridangam and Vaalapalli R. Krishnakumar on ghadam. Aadyam Ganarajena Rakshitoham ennarambhikkunna Deekshithar Kriti Arabhiragam Mishra Chaputalam. The first item of this concert is Ganarajena Rakshitoham in Raga Arabhi Setto Mishra Chaputalam, composed by Muthuswami Deekshithar.

ഹിരൺമയീം ലക്ഷ്മിയും. രാഗം ലളിത, രൂപകതാളം മുത്തസ്വാമി ദീക്ഷിതർ കൃതി. നെക്സ്റ്റ് ഈസ് ഹിരൺമയീം ലക്ഷ്മിയും, കമ്പോസ്ഡ് ബൈ മുത്തസ്വാമി ദീക്ഷിതർ. സെറ്റു രൂപകതാളം ഇന്ദ രാഗ ലളിത.

വരരാഗലയ. രാഗം ചെഞ്ചു കാംബോജി, ആദിതാളം ത്യാഗരാജകൃതി. നെക്സ്റ്റ് ഈസ് വരരാഗലയ ഇൻ ദ രാഗ ചെഞ്ചു കാംബോജി സെറ്റു രൂപകതാള കമ്പോസ്ഡ് ബൈ ത്യാഗരാജ.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ ബി അരുന്ധതിയുടെ സംഗീത കച്ചേരി. തിരുവിഴ ശിവാനന്ദൻ വയലിൻ, ജി എസ് രാജേഷ് നാഥ് മൃദംഗം, വാഴപ്പള്ളി ആ കൃഷ്ണകുമാർ ഘടം. യു ആർ ലിസ്ണിംഗ് ടു എ വോക്കൽ റിസൈറ്റൽ ബൈ ഡോക്ടർ ബി അരുന്ധതി. ഷീ ഇസ് അക്കംപനീഡ് ബൈ തിരുവിഴ ശിവാനന്ദൻ ഓൺ വയലിൻ, ജി എസ് രാജേഷ് നാഥ് ഓൺ മൃദംഗം ആൻഡ് വാഴപ്പള്ളി ആർ കൃഷ്ണകുമാർ ഓൺ ഘടം. അടുത്തത് പഞ്ചബാണ എന്നാരംഭിക്കുന്ന സ്വാതി തിരുനാൾ കൃതി, രാഗ പൂർവി കല്യാണി ആദിതാളം. നെക്സ്റ്റ് ഈസ് എ കമ്പോസിഷൻ ബൈ സ്വാതി തിരുനാൾ ഇൻ രാഗ പൂർവി കല്യാണി സെറ്റു ആദിതാളം. പഞ്ചബാണ

പാൺഭൂമി തവാക രാഗം ആഹിരി തിസ്ര നട നാഗരാജ ഉത്സവ സമ്പ്രദായ കൃതി. നെക്സ്റ്റ് ഈസ് പൂല പാൺഭൂമി തവാക കമ്പോസ്ഡ് ബൈ ത്യാഗരാജ സെറ്റോ തിസ്ര നട രാഗം ആഹിരി

0: ഡോക്ടർ ബി അരുന്ധതിയുടെ സംഗീത കച്ചേരിയാണ് ഇതുവരെ നിങ്ങൾ കേട്ടത്. തിരുവിഴ ശിവാനന്ദൻ വയലിൻ, ജി എസ് രാജേഷ് നാഥ് മൃദംഗം, വാഴപ്പള്ളി ആർ കൃഷ്ണകുമാർ ഘടം. യു ആർ ലിസ്ണിംഗ് ടു എ വോക്കൽ കൺസേർട്ട് ബൈ ഡോക്ടർ ബി അരുന്ധതി. ഷി വാസ് അക്കമ്പനീഡ് ബൈ തിരുവിഴ ശിവാനന്ദൻ ഓൺ ദ വയലിൻ, ജി എസ് രാജേഷ് നാഥ് ഓൺ ദ മൃദംഗം, ആൻഡ് വാഴപ്പള്ളി ആർ കൃഷ്ണകുമാർ ഓൺ ദി ഘടം.
1: രാഗം ഡി ടി എച്ച് ചാനലിനു വേണ്ടി ഈ പരിപാടി തയ്യാറാക്കിയത് ആകാശവാണി തൃശൂർ നിലയം. This program was a contribution of Thrissur Station of All India Radio for Ragam 24/7 DTH channel, Anytime Indian Music.